ലരി അപ്പോയിപ്പത്ത പച്ചക്കറവ ഉള്ളി സംശയത്തിന് മനുണ്ട് മരു മുഖം പാലേന സംശയ മരുതി കാക്കലപ്പിച്ചേരോങ്ങും ഇരോങ്ങും ഫാമ്പതി കൈനോ അയബോ ലൈന സേമ്പ ഇരോങ്ങും ലൈമഖാസിനി ലൈമഖാസിദി തോളകിബ ലൈജി സിംഗ്സെ ഇരോങ്ങും ഫാമ്പതി മിഗി മരുന്ദ ത്രിബിരിനി ബ്രിനാബോന്ദ ലരിബ ത്രിബിനി ഗംഗൈബസി തൈബോ ഖോയി സാദദു ലൈമഖാദ ലൈരിബനിനി ബുമോ ലൈമഖാദി സിംഗി ബിരി ബിരി ബിരി കാപ്തർകുന മപ്പുഗി മസാദ ഫോങ്ചോ ഹരാ മപ്പൂനു ഇമാലയ മിനി ഇമാലയ മിനി എന്ന മപ്പൂ